നമസ്കാരം. മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202 കന്നിമാസം 11 തീയതി ഞായറാഴ്ച. ഇന്നത്തെ പരിപാടിയിൽ ചിത്രീകരണം, അറിയിപ്പുകൾ എന്നിവ കേൾക്കാം.

ശ്രീവിജയപുരത്തു നിന്നും വിവിധ ദ്വീപുകളിലേക്ക് യാത്ര തിരിക്കുന്ന ബോട്ടുകളുടെ സമയവിവരം സംബന്ധിച്ച അറിയിപ്പുകൾ. എം ഇ നോർത്ത് പാസേജ് നാളെ രാവിലെ 6 മണിക്ക് സ്വരാജ് ദ്വീപ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് തിരിക്കും. രംഗത്തു നിന്നും തിരികെ നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് ഈ ബോട്ട് ശ്രീവിജയപുരത്തേക്ക് യാത്ര ആരംഭിക്കും. നാളെ രാവിലെ 6:15 എം വി റാണിലക്ഷ്മി ഷഹീദ് ദ്വീപിലേക്ക് പുറപ്പെട്ട് നാളെ രാവിലെ 8:30 ഷഹീദ് ദ്വീപിൽ നിന്നും ശ്രീവിജയപുരത്തേക്ക് മടങ്ങും. എം വി രംഗത്ത് നാളെ രാവിലെ 6:15 സ്വരാജ് ദ്വീപിലേക്ക് പുറപ്പെട്ട് നാളെ രാവിലെ 8:45 സ്വരാജ് ദ്വീപിൽ നിന്നും ശ്രീവിജയപുരത്തേക്ക് മടങ്ങും. എം വി ബംബൂക നാളെ ഉച്ചയ്ക്ക് മുമ്പ് 11 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് തിരിക്കും. ഷഹീദ് ദ്വീപിൽ നിന്നും നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് തിരിക്കുന്ന ഈ ബോട്ടിന്റെ ശ്രീവിജയപുരത്തേക്കുള്ള മടക്കയാത്ര നാളെ ഉച്ച കഴിഞ്ഞ് 2:30. എം വി റാണിച്ചങ്ക നാളെ ഉച്ചയ്ക്ക് മുമ്പ് 11:30 സ്വരാജ് ദ്വീപിലേക്ക് തിരിക്കും. സ്വരാജ് ദ്വീപിൽ നിന്നും നാളെ ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് പുറപ്പെടുന്ന ഈ ബോട്ടിന്റെ ശ്രീവിജയപുരത്തേക്കുള്ള മടക്കയാത്ര നാളെ വൈകുന്നേരം 3:30. എം വി റാണിലക്ഷ്മി നാളെ ഉച്ചയ്ക്ക് ശേഷം 2:30 ഷഹീദ് ദ്വീപിലേക്ക് പുറപ്പെട്ട് നാളെ വൈകുന്നേരം 6:30 ഷഹീദ് ദ്വീപിൽ നിന്നും ശ്രീവിജയപുരത്തേക്ക് മടങ്ങും. നിങ്ങൾ കേട്ടത് യാത്രാ ബോട്ടുകളുടെ സമയവിവരം സംബന്ധിച്ച അറിയിപ്പുകൾ. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സെപ്റ്റംബർ 27 ലോക വിനോദസഞ്ചാര ദിനം. ഇപ്പോൾ ഇത് സംബന്ധിച്ച ചിത്രീകരണം കേൾക്കാം.

യാത്രകൾ മനുഷ്യൻ്റെ മനസ്സിൽ എന്നും ഒരു പ്രത്യേക അനുഭൂതിയാണ് സൃഷ്ടിക്കുന്നത്. പരിചിതമായ ഇടങ്ങളിൽ നിന്ന് അല്പം മാറി പുതിയ ദേശങ്ങളെയും മനുഷ്യരെയും സംസ്കാരങ്ങളെയും പ്രകൃതിയെയും അടുത്തറിയാനുള്ള അവസരമാണ് ഓരോ യാത്രയും നമുക്ക് നൽകുന്നത്. ഒരു യാത്ര അവസാനിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ തിരിച്ചെത്തുന്നത് ഏതാനും ചിത്രങ്ങളോ ഓർമ്മകളോ മാത്രമല്ല, കണ്ടുമുട്ടിയ മനുഷ്യരുടെ സ്നേഹവും പരിചയപ്പെട്ട സംസ്കാരങ്ങളുടെ വൈവിധ്യവും കണ്ട കാഴ്ചകളുടെ സൗന്ദര്യവും ചേർന്ന ഒരു വലിയ അനുഭവമാണ്. ഈ യാത്രകളുടെയും വിനോദസഞ്ചാരത്തിൻ്റെയും പ്രാധാന്യം ലോക ജനതയെ ഓർമ്മിപ്പിക്കുന്ന ദിനമാണ് ലോക വിനോദസഞ്ചാര ദിനം. എല്ലാ വർഷവും സെപ്റ്റംബർ 27 ലോക വിനോദസഞ്ചാര ദിനം ആചരിക്കുന്നത്. ഈ വർഷത്തെ പ്രമേയം ഡിജിറ്റൽ അജണ്ടയും കൃത്രിമ ബുദ്ധിയും ടൂറിസത്തെ പുനർരൂപകൽപ്പന ചെയ്യാൻ എന്നതാണ്. 1980 മുതലാണ് ഈ ദിനാചരണം ആരംഭിച്ചത്. വിനോദസഞ്ചാരം വെറും വിനോദത്തിനും യാത്രയ്ക്കുമുള്ള ഒരു മേഖല മാത്രമല്ലെന്നും രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയിലും സാമൂഹിക ജീവിതത്തിലും സംസ്കാരത്തിലും അതിന് വലിയ പങ്കുണ്ടെന്നും ലോകത്തെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ദിനത്തിൻ്റെ പ്രധാന ലക്ഷ്യം. വിനോദസഞ്ചാരം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം തെളിയുന്നത് മനോഹരമായ കാഴ്ചകളായിരിക്കും. മഞ്ഞുമൂടിയ മലനിരകൾ, കടലിൻ്റെ നീലിമ, പച്ചപ്പാർന്ന കാടുകൾ, നദികളും തടാകങ്ങളും വെള്ളച്ചാട്ടങ്ങളും ചരിത്ര സ്മാരകങ്ങളും പുരാതന ക്ഷേത്രങ്ങളും. എന്നാൽ വിനോദസഞ്ചാരത്തിൻ്റെ ലോകം അതിനേക്കാൾ വിശാലമാണ്. ഒരു പ്രദേശത്തിൻ്റെ ജീവിത രീതി അറിയുക, അവിടുത്തെ ഭക്ഷണം രുചിക്കുക, നാട്ടുകാരുടെ കലാരൂപങ്ങൾ കാണുക, അവരുടെ ചരിത്രവും പാരമ്പര്യവും മനസ്സിലാക്കുക, ഇതെല്ലാം വിനോദസഞ്ചാരത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരം ഒരു പ്രദേശത്തെ മറ്റൊരു പ്രദേശവുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാലം കൂടിയാണ്. വിനോദസഞ്ചാരത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയ്ക്ക് വളരെ വലിയ സാധ്യതകളാണുള്ളത്. വടക്കേ ഇന്ത്യയിലെ ഹിമാലയൻ മലനിരകളിൽ നിന്നും തെക്കേ അറ്റത്തുള്ള കന്യാകുമാരി വരെ നീളുന്ന ഇന്ത്യയുടെ ഭൂപ്രകൃതി തന്നെ വൈവിധ്യങ്ങളുടെ ഒരു വലിയ ലോകമാണ്. മഞ്ഞുമലകളും മരുഭൂമികളും കടൽ തീരങ്ങളും കാടുകളും നദികളും വെള്ളച്ചാട്ടങ്ങളും പച്ചപ്പാർന്ന ഗ്രാമങ്ങളും, ഓരോ പ്രദേശത്തിനും സ്വന്തമായ പ്രകൃതി സൗന്ദര്യമുണ്ട്. അതുപോലെ തന്നെ ഓരോ സംസ്ഥാനത്തിനും വ്യത്യസ്തമായ ഭാഷയും ഭക്ഷണവും വസ്ത്രധാരണവും കലാരൂപങ്ങളും ആചാരങ്ങളും ഉത്സവങ്ങളും ഉണ്ട്. അതിനാൽ ഇന്ത്യയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഓരോ യാത്രയും പുതിയൊരു ഇന്ത്യയെ പരിചയപ്പെടുത്തുന്നു. ചരിത്രത്തെ ഇഷ്ടപ്പെടുന്നവർക്ക് പുരാതന സ്മാരകങ്ങൾ, പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് മലകളും കാടുകളും കടൽ തീരങ്ങളും, ആത്മീയത തേടുന്നവർക്ക് തീർത്ഥാടന കേന്ദ്രങ്ങൾ, കലയും സംസ്കാരവും ഇഷ്ടപ്പെടുന്നവർക്ക് സംഗീതവും നൃത്തവും ഉത്സവങ്ങളും, ഭക്ഷണപ്രേമികൾക്ക് ഓരോ സംസ്ഥാനത്തിൻ്റെയും തനതായ രുചികൾ, ഇങ്ങനെയെല്ലാം ചേർന്നതാണ് ഇന്ത്യയുടെ വിനോദസഞ്ചാര സമ്പത്ത്.

യാത്രയുടെ വിസ്മയ ലോകം. ലോക വിനോദസഞ്ചാര ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചിത്രീകൃത പരിപാടി. രചന എം ആദിത്യരാജ്.

ബംഗാൾ ഉൾക്കടലിന്റെ നീലിമയിൽ പ്രകൃതിയും ചരിത്രവും ഒത്തുചേരുന്ന മനോഹര ദ്വീപ സമൂഹമാണ് ആൻഡമാൻ നിക്കോബാർ. വെളുത്ത മണൽപ്പരപ്പുകളും തെളിഞ്ഞ നീലക്കടലും പച്ചപ്പാർന്ന കാടുകളും പവിഴപ്പുറ്റുകളും ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളാണ്. രാധാനഗർ ബീച്ച്, എലിഫന്റ് ബീച്ച്, നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഐലൻഡ് തുടങ്ങിയ സ്ഥലങ്ങൾ സഞ്ചാരികൾക്ക് വേറിട്ട അനുഭവങ്ങൾ സമ്മാനിക്കുന്നു. സ്വാതന്ത്ര്യസമരത്തിന്റെ ചരിത്രം ഓർമ്മിപ്പിക്കുന്ന സെല്ലുലാർ ജയിലും ആൻഡമാൻ്റെ പ്രധാന സവിശേഷതയാണ്. പ്രകൃതിയുടെ സൗന്ദര്യവും ചരിത്രത്തിന്റെ ഓർമ്മകളും സമ്മാനിക്കുന്ന ആൻഡമാൻ നിക്കോബാർ ഓരോ യാത്രികന്റെയും മനസ്സിൽ മായാത്തൊരു അനുഭവമായി അവശേഷിക്കുന്ന

ദ്വീപുകളുടെ ലോകമാണ്. വിനോദസഞ്ചാര ഭൂപടത്തിൽ കേരളത്തിന് പ്രത്യേക സ്ഥാനമാണുള്ളത്. പച്ചപ്പാർന്ന മലനിരകൾ, നീണ്ടുകിടക്കുന്ന കടൽ തീരം, കായലുകളും കനാലുകളും, തെങ്ങിൻ തോപ്പുകളും നെൽപ്പാടങ്ങളും, മഴയും മഞ്ഞും നിറഞ്ഞ മലനാടുകളും, ഇതോടൊപ്പം സമ്പന്നമായ കലാ സാംസ്കാരിക പാരമ്പര്യവും, ഇവയെല്ലാം കേരളത്തെ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമാക്കുന്നു. മൂന്നാർ, വയനാട്, തേക്കടി, കുമരകം, ആലപ്പുഴ, കോവളം, വർക്കല തുടങ്ങി കേരളത്തിലെ വിവിധ പ്രദേശങ്ങൾ പ്രകൃതി സൗന്ദര്യത്തിൻ്റെ വ്യത്യസ്ത മുഖങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തുന്നു.

കേരളത്തിൻ്റെ പ്രത്യേകത പ്രകൃതിയിൽ മാത്രം ഒതുങ്ങുന്നില്ല. കഥകളി, മോഹിനിയാട്ടം, തെയ്യം, പൂരങ്ങൾ, വള്ളംകളി തുടങ്ങിയ കലാ സാംസ്കാരിക പാരമ്പര്യങ്ങളും സഞ്ചാരികൾക്ക് വലിയ ആകർഷണമാണ്. അതോടൊപ്പം കേരളത്തിൻ്റെ തനതായ ഭക്ഷണവും വിനോദസഞ്ചാരത്തിൻ്റെ പ്രധാന ഭാഗമാണ്. ഒരു സഞ്ചാരി കേരളത്തിൽ എത്തുമ്പോൾ കാണുന്നത് ഒരു പ്രദേശം മാത്രമല്ല, കേരളത്തിൻ്റെ ജീവിതവും സംസ്കാരവും രുചിയും പാരമ്പര്യവുമാണ്. വിനോദസഞ്ചാരത്തിൻ്റെ പുതിയ സാധ്യതകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഗ്രാമീണ വിനോദസഞ്ചാരം. വലിയ നഗരങ്ങളിലെ തിരക്കുകളിൽ നിന്ന് മാറി ഗ്രാമങ്ങളുടെ സ്വാഭാവിക ജീവിതത്തിലേക്ക് എത്തിച്ചേരാനുള്ള അവസരമാണ് ഇത് നൽകുന്നത്. കൃഷിയിടങ്ങൾ, പരമ്പരാഗത വീടുകൾ, നാടൻ ഭക്ഷണം, കൈത്തൊഴിലുകൾ, പ്രാദേശിക കലാരൂപങ്ങൾ, നാട്ടിൻപുറത്തെ ജീവിത രീതി, ഇവയെല്ലാം സഞ്ചാരികൾക്ക് പുതിയ അനുഭവങ്ങളാണ്. ഗ്രാമീണ വിനോദസഞ്ചാരം ഗ്രാമങ്ങളിലെ ജനങ്ങൾക്ക് തൊഴിലും വരുമാനവും സൃഷ്ടിക്കുന്നതോടൊപ്പം പ്രാദേശിക സംസ്കാരത്തെയും പാരമ്പര്യത്തെയും സംരക്ഷിക്കാനും സഹായിക്കും. യുണൈറ്റഡ് നേഷൻസ് ടൂറിസത്തിൻ്റെ ബെസ്റ്റ് ടൂറിസം വില്ലേജസ് പോലുള്ള പദ്ധതികളും ഗ്രാമീണ പ്രദേശങ്ങളിലെ സംസ്കാരം, പ്രകൃതി, പ്രാദേശിക ജീവിത രീതി എന്നിവ സംരക്ഷിച്ചുകൊണ്ട് വിനോദസഞ്ചാരത്തെ ഗ്രാമവികസനവുമായി ബന്ധിപ്പിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. വിനോദസഞ്ചാര മേഖലയുടെ മറ്റൊരു പ്രധാന പ്രത്യേകത അത് നേരിട്ടും പരോക്ഷമായും നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു എന്നതാണ്. ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, ടൂർ ഓപ്പറേറ്റർമാർ, യാത്രാവാഹനങ്ങൾ, ടൂറിസ്റ്റ് ഗൈഡുകൾ, കരകൗശല മേഖല, പ്രാദേശിക ഭക്ഷണ വ്യാപാരം തുടങ്ങിയ നിരവധി മേഖലകൾ വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു സഞ്ചാരി ഒരു ഗ്രാമത്തിലെത്തുമ്പോൾ അവിടെ താമസിക്കുകയും ഭക്ഷണം കഴിക്കുകയും പ്രാദേശിക ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും ഗൈഡിൻ്റെ സേവനം ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ വിനോദസഞ്ചാരത്തിനായി ചെലവഴിക്കുന്ന പണം പല തലങ്ങളിലൂടെ പ്രാദേശിക സമൂഹത്തിലേക്ക് എത്തുന്നു. അതുകൊണ്ടുതന്നെ വിനോദസഞ്ചാരം ഒരു പ്രദേശത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായകമാകുന്ന മേഖലയാണ്. വിനോദസഞ്ചാര മേഖലയിലൂടെ സ്ത്രീകൾക്കും യുവാക്കൾക്കും നിരവധി പുതിയ അവസരങ്ങൾ ലഭിക്കുന്നു. ഹോം സ്റ്റേകൾ നടത്തുക, പ്രാദേശിക ഭക്ഷണ ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുക, കൈത്തൊഴിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക, ടൂർ ഗൈഡ് സേവനം നൽകുക, പരമ്പരാഗത കലാരൂപങ്ങൾ അവതരിപ്പിക്കുക തുടങ്ങിയ മേഖലകളിലൂടെ പ്രാദേശിക ജനങ്ങൾക്ക് വരുമാനം കണ്ടെത്താനാകും. പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ വിനോദസഞ്ചാരം പ്രാദേശിക കഴിവുകൾക്ക് പുതിയ വിപണി കണ്ടെത്തുന്നതിനും സഹായിക്കുന്നു.

സഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കുന്നത് മാത്രം വിനോദസഞ്ചാരത്തിന്റെ വിജയമെന്ന് പറയാനാകില്ല. പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടുള്ള വിനോദസഞ്ചാര വികസനം ദീർഘകാലത്ത് ആ പ്രദേശത്തിന് തന്നെ ദോഷകരമാകും. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, ജലസ്രോതസ്സുകളുടെ മലിനീകരണം, കാടുകളുടെയും വന്യജീവികളുടെയും ആവാസ വ്യവസ്ഥയ്ക്കുണ്ടാക്കുന്ന ആഘാതം, അമിതമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഇവയെല്ലാം നിയന്ത്രിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഇന്ന് സുസ്ഥിര വിനോദസഞ്ചാരത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. പ്രകൃതിയെ കണ്ടറിയുക, എന്നാൽ പ്രകൃതിക്ക് മുറിവേൽപ്പിക്കരുത്. പ്രാദേശിക സംസ്കാരത്തെ പരിചയപ്പെടുക, എന്നാൽ അതിനെ മാറ്റിമറിക്കരുത്. പ്രാദേശിക ഉൽപ്പന്നങ്ങൾ വാങ്ങുക, അതിലൂടെ പ്രാദേശിക ജനങ്ങളെ പിന്തുണയ്ക്കുക. മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുക. ജലവും വൈദ്യുതിയും പാഴാക്കാതിരിക്കുക. വന്യജീവികളെയും അവയുടെ ആവാസ വ്യവസ്ഥയും ബഹുമാനിക്കുക. ഇവയെല്ലാം ഉത്തരവാദിത്വമുള്ള ഒരു സഞ്ചാരിയുടെ കടമകളാണ്. വിനോദസഞ്ചാരത്തിന് മറ്റൊരു വലിയ ദൗത്യമുണ്ട്. അത് മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കുന്നു. വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്നവർ, വ്യത്യസ്ത വസ്ത്രം ധരിക്കുന്നവർ, വ്യത്യസ്ത ഭക്ഷണ രീതികളുള്ളവർ, വ്യത്യസ്ത ആചാരങ്ങളും വിശ്വാസങ്ങളും പിന്തുടരുന്നവർ

യാത്രകളിലൂടെ പരസ്പരം പരിചയപ്പെടുന്നു. അങ്ങനെ യാത്രകൾ മനുഷ്യരിൽ പരസ്പര ബഹുമാനവും സഹിഷ്ണുതയും വളർത്താൻ സഹായിക്കുന്നു. ഒരു പ്രദേശത്തെക്കുറിച്ച് പുസ്തകത്തിൽ വായിക്കുന്നതും ആ പ്രദേശത്തെത്തി അവിടുത്തെ മനുഷ്യരെ നേരിൽ കാണുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അനുഭവത്തിലൂടെ ലഭിക്കുന്ന അറിവാണ് യാത്രയുടെ ഏറ്റവും വലിയ സമ്മാനം. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ ചരിത്ര സ്മാരകങ്ങളും പുരാതന കെട്ടിടങ്ങളും കലാരൂപങ്ങളും പാരമ്പര്യങ്ങളും നമ്മുടെ പൂർവികർ നമുക്ക് കൈമാറിയ സമ്പത്താണ്. അവയെ സംരക്ഷിക്കേണ്ടത് സർക്കാരിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല, ഓരോ സഞ്ചാരിക്കും അതിൽ പങ്കുണ്ട്. ഒരു ചരിത്ര സ്മാരകത്തിൻ്റെ ചുമരിൽ എഴുതാതിരിക്കുക, പ്രകൃതി കേന്ദ്രങ്ങളിൽ മാലിന്യം ഉപേക്ഷിക്കാതിരിക്കുക, വന്യജീവികളെ ശല്യപ്പെടുത്താതിരിക്കുക, പ്രാദേശിക ആചാരങ്ങളെ ബഹുമാനിക്കുക, ഇത്തരം ചെറിയ കാര്യങ്ങൾ പോലും വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. ഇന്നത്തെ തലമുറയുടെ യാത്രാരീതികളിലും വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ യാത്രയെ കൂടുതൽ എളുപ്പമാക്കിയിരിക്കുന്നു. ഒരു സ്ഥലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടെത്താനും യാത്ര ആസൂത്രണം ചെയ്യാനും താമസ സൗകര്യങ്ങൾ കണ്ടെത്താനും ഇന്ന് സാങ്കേതിക വിദ്യ സഹായിക്കുന്നു. എന്നാൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുമ്പോഴും യാത്രയുടെ യഥാർത്ഥ ലക്ഷ്യം മറക്കരുത്. ഒരു സ്ഥലത്തെ ക്യാമറയിൽ പകർത്തുന്നതിലുപരി ആ സ്ഥലത്തെ മനസ്സിലാക്കുകയാണ് പ്രധാനം. ഒരു ചരിത്രം പകർത്തുന്നതിലുപരി ഒരു നല്ല ഓർമ്മ സൃഷ്ടിക്കുകയാണ് യാത്രയുടെ സൗന്ദര്യം. ലോക വിനോദസഞ്ചാര ദിനം നമ്മോട് പറയുന്നത് യാത്ര ചെയ്യുക എന്നത് മാത്രമല്ല, യാത്ര ചെയ്യുമ്പോൾ പഠിക്കുക, കാണുമ്പോൾ മനസ്സിലാക്കുക, പ്രകൃതി ആസ്വദിക്കുമ്പോൾ അതിനെ സംരക്ഷിക്കുക, പ്രാദേശിക സമൂഹത്തെ പിന്തുണയ്ക്കുക, പുതിയ സംസ്കാരങ്ങളെ ബഹുമാനിക്കുക, ഇതാണ് ഉത്തരവാദിത്വമുള്ള വിനോദസഞ്ചാരത്തിൻ്റെ സന്ദേശം. വിനോദസഞ്ചാരം മനുഷ്യനും പ്രകൃതിയും സംസ്കാരവും സാമ്പത്തിക വളർച്ചയും തമ്മിൽ സന്തുലിതമാക്കുന്ന ഒന്നാകണം. യാത്രകൾക്ക് ഒരു പ്രത്യേക ശക്തിയുണ്ട്. നമ്മൾ പരിചയപ്പെടാത്ത ഒരു ലോകത്തേക്ക് യാത്രകൾ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു, പുതിയ കാഴ്ചകൾ കാണിക്കുന്നു, പുതിയ മനുഷ്യരെ പരിചയപ്പെടുത്തുന്നു, പുതിയ സംസ്കാരങ്ങളെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. അതോടൊപ്പം നമ്മൾ ജീവിക്കുന്ന ലോകത്തെ കൂടുതൽ സ്നേഹിക്കാനും പഠിപ്പിക്കുന്നു. അതിനാൽ അടുത്ത യാത്ര ആസൂത്രണം ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി നമുക്കോർക്കാം: കാണാൻ മാത്രമല്ല അറിയാനും യാത്ര ചെയ്യാം, ആസ്വദിക്കാൻ മാത്രമല്ല സംരക്ഷിക്കാനും യാത്ര ചെയ്യാം. നമ്മൾ മാത്രം സന്തോഷിക്കാനല്ല, നമ്മൾ എത്തുന്ന നാടിനും അതിലെ ജനങ്ങൾക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ യാത്ര ചെയ്യാം. പ്രകൃതിയെയും പൈതൃകത്തെയും സംസ്കാരത്തെയും സംരക്ഷിച്ചുകൊണ്ടുള്ള വിനോദസഞ്ചാരമാണ് ഭാവിയുടെ വിനോദസഞ്ചാരം. ഈ ചിന്തയോടെ ലോക വിനോദസഞ്ചാര ദിനത്തെ വരവേൽക്കാം. യാത്രകൾ അറിവിൻ്റെ വാതിലുകൾ തുറക്കട്ടെ, യാത്രകൾ സംസ്കാരങ്ങളെ ബന്ധിപ്പിക്കട്ടെ, യാത്രകൾ പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള സന്ദേശമാകട്ടെ.

യാത്രയുടെ വിസ്മയലോകം. ലോക വിനോദസഞ്ചാര ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചിത്രീകൃത പരിപാടി സമാപിച്ചു. രചന എം ആദിത്യരാജ്, ആഖ്യാനം അശ്വിനി ജി ആർ, സാക്ഷാത്കാരം മീന പ്രകാശ്, അവതരണം ആകാശവാണി ശ്രീ വിജയപുരം നിലയം.

നമസ്കാരം ശ്രോതാക്കളെ. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളിൽ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണോ നിങ്ങൾ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ മനോഹരമായ

0: ദൃശ്യങ്ങൾ ക്യാമറയിലൂടെ പകർത്തുന്നവരാണോ നിങ്ങൾ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ വിസ്മയങ്ങളും സൗന്ദര്യവും സവിശേഷതകളും ഉൾക്കൊണ്ട ഒരു കഥ നിങ്ങളിലൂടെ പുറം ലോകമറിയാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ അറിയിപ്പ് നിങ്ങൾക്കുള്ളതാണ്. മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് അഥവാ വിവര പ്രക്ഷേപണ മന്ത്രാലയവും പ്രസാർഭാരതിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ജെംസ് ഓഫ് ഇന്ത്യ ചലഞ്ച് വഴിയാണ് അത് പ്രദർശിപ്പിക്കാൻ നിങ്ങൾക്ക് അവസരം ഒരുക്കിയിരിക്കുന്നത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ സംസ്കാരം, പൈതൃകം, വിനോദസഞ്ചാരം, ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ, നാട്ടുകഥകൾ, സവിശേഷമായ വ്യക്തിത്വം എന്നിങ്ങനെയുള്ള ഏതെങ്കിലും ഒന്നിന്റെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളും കഥകളും നിങ്ങളുടെ ക്യാമറ കണ്ണിലൂടെ പകർത്തി ഒരു മിനിറ്റ് മുതൽ 3 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഉണ്ടാക്കി നിങ്ങളുടെ ദ്വീപിന്റെ കഥ ലോകത്തോട് പറയുക എന്നത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതെ, നിങ്ങളെ കാത്തിരിക്കുന്നത് ആകർഷകങ്ങളായ സമ്മാനങ്ങളാണ്. ജില്ലാതലത്തിൽ 50,000 രൂപയും സംസ്ഥാനതലത്തിൽ 2 ലക്ഷം രൂപയും ദേശീയ തലത്തിൽ 5 ലക്ഷം രൂപയുമാണ് സമ്മാനത്തുകകൾ. അപ്പോൾ പിന്നെ എന്തിനാണ് കാത്തിരിക്കുന്നത്? ദേശീയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായി പ്രവർത്തിക്കുന്ന വേവ്സ് OTT പ്ലാറ്റ്ഫോമിലെ മൈ വേവ്സ് വിഭാഗം വഴി ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക. ഗൂഗിൾ പ്ലേസ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ വേവ്സ് OTT ആപ്ലിക്കേഷൻ ഡൌൺലോഡ് ചെയ്ത് മൈ വേവ്സ് വിഭാഗത്തിൽ പ്രവേശിച്ച് പ്രോഗ്രാം സെക്ഷനിൽ പോയി നിങ്ങളുടെ വീഡിയോ സമർപ്പിക്കാം. വീഡിയോ സമർപ്പിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ, അതായത് ഈ മാസം 30 ആണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ സൃഷ്ടാക്കളെ, ക്യാമറ എടുക്കൂ, നിങ്ങളുടെ കഴിവ് പ്രദർശിപ്പിക്കൂ, നിങ്ങളുടെ കഥ തിളങ്ങട്ടെ. ജെംസ് ഓഫ് ഇന്ത്യ ചലഞ്ച്, നിങ്ങളുടെ ജില്ല, നിങ്ങളുടെ കഥ, ഇന്ത്യയുടെ വേദി. ഇപ്പോൾ പങ്കെടുക്കൂ, ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമാകട്ടെ. ജെംസ് ഓഫ് ഇന്ത്യ ചലഞ്ച്, നിങ്ങളുടെ ദ്വീപ്, നിങ്ങളുടെ കഥ, നമ്മുടെ അഭിമാനം.
1: India's greatest treasures are not just its monuments, they are its people, culture and untold stories. The Ministry of Information and Broadcasting through Prasar Bharati proudly presents Gems of India, a national initiative inviting creators to showcase the unique identity of their districts. Whether it's culture, heritage, tourism, festivals, cuisine, handicrafts, local heroes or hidden destinations, your story matters. Create a 1 to 3 minute video, reel, documentary, podcast or vlog and upload it on the MyWaves platform. Entries will be judged on authenticity, creativity, storytelling, technical quality and community impact. Exciting prizes await. 50,000 rupees at the district level, 2 lakh rupees at the UT level and 5 lakh rupees at the national level. Celebrate your roots. Inspire the nation. Gems of India, because every district has a story worth telling.
0: പ്രിയ ശ്രോതാക്കളെ, ഇനി ഒരു പ്രത്യേക അറിയിപ്പ്. ആകാശവാണി ശ്രീ വിജയപുരം നിലയം ബ്രോഡ്കാസ്റ്റ് അസിസ്റ്റന്റുമാരുടെ താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. ഇതിലേക്ക് അപേക്ഷിക്കുവാനുള്ള യോഗ്യത ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം, കൂടാതെ ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിലുള്ള പരിജ്ഞാനവും കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉണ്ടായിരിക്കണം. അപേക്ഷകരുടെ ഉയർന്ന പ്രായപരിധി 40 വയസ്സാണ്. അതായത് 2026 ഓഗസ്റ്റ് മാസം 31 അപേക്ഷകർക്ക് 40 വയസ്സിൽ കൂടാൻ പാടില്ല. അപേക്ഷകർ ശ്രീ വിജയപുരം മുനിസിപ്പാലിറ്റിയുടെ പരിധിയിൽ താമസിക്കുന്നവരായിരിക്കണം. അപേക്ഷാ ഫോം ആകാശവാണി ശ്രീ വിജയപുരം നിലയത്തിലെ ഡ്യൂട്ടി റൂമിൽ നിന്നും ലഭിക്കുന്നതാണ്. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 2026 ഒക്ടോബർ 5. ഈ നിയമനം തികച്ചും താൽക്കാലികമാണ്. താൽപ്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്കായി ആകാശവാണി ശ്രീ വിജയപുരം നിലയവുമായി ബന്ധപ്പെടേണ്ടതാണ്. അറിയിപ്പ് സമാപിച്ചു.

പ്രിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് ലോക നദീദിനമായി ആചരിക്കുന്നു. നദികളുടെ സംരക്ഷണത്തെക്കുറിച്ചും അവയുടെ പ്രാധാന്യത്തെക്കുറിച്ചും പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ലോക നദീദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. പ്രശസ്ത നദീ സംരക്ഷകനായ മാർക്ക് ആഞ്ചലോയുടെ നേതൃത്വത്തിൽ 2005 ലോക നദീദിനം ആദ്യമായി ആചരിച്ചത്. ബ്രിട്ടീഷ് കൊളംബിയയിലെ നദീ സംരക്ഷണ പ്രവർത്തനങ്ങളുടെ വിജയത്തെ തുടർന്നാണ് ഈ ദിനാചരണം.

ണം ആഗോളതലത്തിലേക്ക് വ്യാപിപ്പിച്ചത്. ഭൂമിയുടെ ജീവനാഡിയാണ് നദികൾ. കുടിവെള്ളം, കൃഷി, ജൈവവൈവിധ്യ സംരക്ഷണം എന്നിവയിൽ നദികൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം, മലിനീകരണം, അനിയന്ത്രിതമായ മണൽ വാരൽ എന്നിവ കാരണം ഇന്ന് ലോകമെമ്പാടുമുള്ള നദികൾ വലിയ ഭീഷണി നേരിടുന്നുണ്ട്. നദികളുടെ ശുചീകരണം, ബോധവൽക്കരണ ക്ലാസുകൾ, മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക എന്നീ വിവിധ പ്രവർത്തനങ്ങൾ ലോകവ്യാപകമായി ലോക നദീദിനത്തിൽ നടന്നുവരുന്നു. വനങ്ങളില്ലെങ്കിൽ നദികളില്ല, ജലമില്ല, ജീവനില്ല എന്നതാണ് 2026 ലോക നദീദിനാചരണത്തിന്റെ മുഖ്യ പ്രമേയം.